0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരികൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം പൂർവി കല്യാണി രാഗത്തിൽ ശിവനന്ദന എന്ന കൃതികൾക്കാം ആദിതാളം പ്രൊഫസർ ശ്രീനിവാസൻ രചിച്ചത്.
2: ദിസ് ഇസ് രാഗം 24/7 DTH. Any time Indian music. Listen to Carnatic vocal recital by Shrimati G. Sita Lakshmi. She is accompanied on the violin by Shrimati A. L. Manjula Rajesh and on the mridangam by Shri Nanchil A. R. Arul. She begins a Carnatic vocal recital with a composition.

0: ഇനി ഹിന്ദോളം രാഗത്തിൽ സാമജവരഗമന എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹർ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, സാമജവരഗമന. ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി ശ്രീപതേ ശ്രീനാരായണ എന്ന കൃതികൾക്കാം. രാഗം മുഖാരി, മിശ്രചാപ്പത്താളം കീരിക്കാട് ഗോപാലപിള്ള രചിച്ചത്.
1: നൗ ലിസൺ ടു അവർ കോമ്പോസിഷൻ ഓഫ് കീരിക്കാട് ഗോപാലപിള്ളേ, ശ്രീപതേ ശ്രീനാരായണ ഇൻ ദി രാഗ് മുഖാരി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത

0: ഇതുവരെ കേട്ടത് ശ്രീമതി ജി സീതാലക്ഷ്മി അവതരിപ്പിച്ച സംഗീത കച്ചേരി, ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി ജി സീതാലക്ഷ്മി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫൊരാഗം 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുര കേശവ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ബി ദൊരൈസ്വാമി. ആദ്യം ബേഗടരാഗത്തിൽ വന്ദേ ദേവദേവ തവ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ മധുരൈ കേശവ ഭാഗവതർ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ കെ വെങ്കടാചലം ആൻഡ് ഓൺ ദ മൃദംഗം ബൈ ബി ദൊരൈസ്വാമി. ഹി ബിഗിൻസ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ with a composition of Maharaja Swadhi Thirunal, Vande Deva Deva Tava, in the rag Begada set to Rupakathal.

0: ഇനി ലളിത പഞ്ചമം രാഗത്തിൽ പരമപുരുഷം എന്ന കൃതികൾക്കം ഖണ്ഡചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ പരമപുരുഷം എന്ന രാഗ് ലളിത പഞ്ചമം സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: അടുത്തതായി ശങ്കരാഭരണം രാഗത്തിൽ ശ്രീ കമലാംബികയാം എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ കമലാംബികയാം ഇൻ ദ രാഗ് ശങ്കരാഭരണം സെറ്റ് ടു ആദിത്ത.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുര കേശവ ഭാഗവതർ പാടിയ കൃതികൾ. കെ വെങ്കടാചലം വയലിൻ, ബി ദൊരൈസ്വാമി മൃദംഗം. ഇനി കമലാംബികായൈ എന്ന കൃതി കേൾക്കാം, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. You are listening to Carnatic Classical Vocal Recital by Madhuri Keshava Bhagavathar. He is accompanied on the violin by K. Venkatachalam and on the mridangam by B. Doraiswamy. Next is a composition of Muthuswami Dikshidhar, Kamalambigaye. In the rag, Kamboji sets to Aditaal.

0: അടുത്തതായി സാവേരി രാഗത്തിൽ ദേവി പാവനെ എന്ന കൃതി കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: Now listen to a composition of Maharaja Swadhi Thirunal, Devi Pavane, in the rag Saveri, set to Adithal.

0: അവസാനമായി ശ്ലോകങ്ങൾ കേൾക്കാം.
1: മധുരൈ കേശവ ഭാഗവതർ കൺക്ലൂഡ്സ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ ശ്ലോക.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ KG ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. CS അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS അനുരൂപ് on violin, വൈക്കം പ്രസാദ് on മൃദംഗം. ആദ്യം ഗാനസുധാരസ എന്നാരംഭിക്കുന്നു നാട്ടരാഗം ആദിതാളം. Dr. M. Balamurali Krishna Kriti. He begins his recital with the composition of Dr. M. Balamurali Krishna in the Raga Nata Setu Adithalam. Gana Sudharasa.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജെ ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജെ ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ കൃതി. He continues his recital with Sharanam Tava Charanam, composed by Dr. M. Balamurali Krishna in Raga Panduvarali, set to Adithalam.

അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇളയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റോ ആദിതാള കമ്പോസ്ഡ് ബൈ ഇളയമ്മൻ തമ്പി.